0: ദേശീയ പ്രേമേ സൗന്ദര്യാത്മക വ്യമന
1: സന്തതിയ തഹര
2: മേ കടൽ ബിന്ദുവ മകേ നവേ എ ഒബേ
3: രത്നശ്രീ വിജയസിംഗ് മേ ഗീതേ രചന കരന്നേ മേ ഗീതേ പിലിബന്ധവ മട മതക എക്തര അവസ്ഥാവകദി രത്നശ്രീ വിജയസിംഗൻ സന്ധാന കല്ല തിബുണ മേ ഗീതേ ലിയന്നത പാദക ഉനേ മഹാചാര്യ സരച്ചന്ദ്രൻഗേ മലഗിയത്തോ സഹ മലവുൻഗേ ഔർദുദ നവകതാവൻ පිළිබඳව මතකය කියලා. එතෙන් මේ මේ මේ ගීතය හරිම මිහිරි ගීතයක්. මම ඒ ගැන වැඩි කතා කරන්නේ නැහැ. ගීතය අහලා බලන්න. ඒ ගීතයේ තියෙන රසය ඔබම විඳ ගන්න. මේක එක්තරා ආකාරයක ශෝකී රසය. ශෝකය සහ රසය එකට මුසු වෙච්ච අවස්ථාවක්.